0: Grifome. മുഖം അത്ര പോരെന്ന് തോന്നുന്നില്ലേ?
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?

0: ஹே, இந்த ஆசந்தே மீஜின் துபாய் சிஐடி எஸ்கேப்.
1: ആദ്യത്തെ ഉമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.